0: നിക്കലിക്കുന്നുള്ള റേഡിയോ സാരംഗ് നോട്ട് 7.8 FM. ഇനിത്തെ തുളു കാര്യക്രമകു നിക്കലേക്ക് മാത്രല മോക്കി തിഞ്ച് സൊൽമെലോ. ഇനിത്തെ ഈ കാര്യക്രമട് ഇഞ്ചിപ്പ മൂടപിദ്രത ജൈന വസതിട് മന്ദാര രാമായണ തുളു കാവ്യവാചന ബീരദ ബൊൽപു സുഗിപ്പു ദുനിപ്പു. ഈ ലേസിട് സുഗിപ്പു അഞ്ചന ദുനിപ്പിടു പാൽപടേ നക്കുലു പ്രശാന്ത് റായ് പുത്തൂരു, രചന ചിത്കൽ, ഭാസ്കർ റായ് കുക്കുവള്ളി, മദ്ദളുടെ സഹകാര ദേവാനന്ദ ഭട്ട്. ഇത്തക്കേന്ലെ ബീരദ ബൊൽപു കാവ്യവാചന ഉന്നത റെഡനയ്യക്ക്
1: ഇഞ്ച മങ്ങെങ്കിലേ കുറ വള്ളി കിടക്ക് അന്നും തോന്നിയായാലും എന്നുമൂട്ട ദയമേക്കൽ ഇഞ്ച ദീ ദീ ഓടും സരി പണ്ടത് സ്ഥിരമനവാസുടകളിലും ദീയേ ആ കൈക്കോലിലും മത തെത്തേ ഇഞ്ച ദിന നട തോന്നിത്തുണ്ട് ആത്തു പുറത്തു ബല് മഞ്ഞനാളാ പറഞ്ഞു

പനികടി അന്തിലേക്ക് തിരികൂട്ട ബർസ വരുന്നുണ്ട്. ഒയ്ത്ത പരിവേല ഇജന്റെ വസുദേവേ ആ ബാലന് കുഞ്ഞി കുറുവേട് പാടത് തുമ്മൊന്നേ ആശ്ചര്യതാനെ പണ്ട ബാലത മേക്ക് നീര് ബുരുചി മിത്ത് കൊടുത്തലേക്ക ആദിശേഷ ദേവരന മണ്ടെ തോജി ഒന്നുണ്ട്. മികവുള്ള തോജി മെ സീത നടത്തുന്നു പോപ്പേ പൊന്നക എതിരിട് യമുനാസുതേത്തിക്കൊണ്ടു യമുനാസുതേ അവളെ മര്യാദ പുറത്തു ദിഞ്ചിത് പരിത്തൊന്നുണ്ട് വെള്ള ഏറുന്നുണ്ട്. നന്ദഗോകുലുള്ളതിനെ ആയിരേട് അടേക്ക് പോടണ്ട സുതേന് കടപ്പോടും എഞ്ചാ എന്ന് പണ്ടത് മറ്റേ പുറത്ത് ആലോചന മതേ പോണ്ട പോണ്ട് പണ്ട് ജത്തേക്ക് സുതേക്ക് സുതേക്ക് ചെപ്പണതാനുണ്ട് ഈ ബാലത കാറ് യമുനന നീരുക താകുണ്ട് യമുന പവിത്രയാൾ ദേവന പാദ സോങ്കാണ്ടത്താന്ന് പണ്ടത് അല്ലെങ്കിൽ ഭാര്യ സന്തോഷാണ്ടിക്ക് സാധി പിടിയാൾ ആ സാധിയുടെ ബാലന് പത്തൊന്നു ദുമ്പു അഞ്ചില നീര് ഇഞ്ചില നീര് നടട്ടു സാധി പോതു പോതു ഗോകുലക്ക് പത്ത് എത്തു നന്ദ ഗോകുലക്ക് പത്ത് എത്തുവേ അല്പമാത്രം ജെത്തു തീർ പെന്മേദിന അതിട്ട് യശോദെ ജെയ്തല് അഞ്ച മണ്ടത് ആള് പെന്തിനഞ്ചിന ബാലെ അപ്പങ്ങനെ സഹിത്ത് പോത്തുണ്ട് അഞ്ചാത്ത ബാലിന് ഫിത എഴുതിത്തീര് ഇന്നേ സരിയായ സമയം എന്ന് പണ്ടത് യശോദേ വസുദേവേ മൂല കത്തെടിച്ച കൊണ്ട് പണ്ട ഭാഗവതത്തെ കത്തിട്ട് അല്പ ആളെ പെത്തു പോലെ ആ ബാലെ പൊണ്ണു ബാലെ ജൂവപ്പുണ്ടു ബദലത്തത് കാണാൻ പെന്തി ലെക്ക മൂലു അവ സഹിത്തലക്ക കൊഞ്ചി കൽപ്പന കൊടുത്തീര് ആ ബാല സൈത്തിനൽപ്പ ഈ ബാലന് തീയേ ആ സൈത്തിന ബാലന് പത്തൊന്ന് പത്തി എഴുതക്കാക്കള തുണക ബാലക്ക് എക്കുണ്ടു താണ്ടിക ബുക്ക് അതിന് തുണക ആണ് ബാലെ അതിന് സാങ്കിയരുന്ന് ബുക്ക കത്തേ പറപ്പുണ്ടു നന്ദ യശോദേ സൈത്തിന ബാലയുടെ ജുവാണ്ട് പണ്ടത് ഇടയ്ക്ക് തന്നെ പത്തൊന്ന് പത്തത് വർത്തമാന കംസ കടപ്പുടിയത് കംസ പത്തേ പിസിരിട് പേസിട്ട് പത്തത് ബാലന് തുണക പണ്ടൽക്കെ ദേവക്കെ അണ്ണാ ഇന്ന് പൊണ്ണു ബാലെ ആ നീ ദേവവാണി അതിന് ആണ് ബാലെ എന്മേനെ ഗർഭോട് പുട്ടിനായതിനാണ് കിർപ്പേന്തത്താ പുട്ടിനാൾ കിർപ്പേന്താല പണ്ട് ചേർത്താ ഇന്ന് പൊണ്ണു ബാലെ ഇന്ന് നിൽക്കുന്നാല മലപ്പാന്ന് മനുമല കൊള്ളി പൊണ്ണ ആണ എന്നാ മൃത്യു എന്ന കണ്ണിൽ തീയാൻ പിടിയേ പാണ്ടേക്ക് കാട് പത്ത് തീർത്തേക്ക് തീർത്ത് വീട്ടുക്ക് താനുണ്ട്.

ഹായ്, ഞാൻ ഗുരുകിരൺ പതിരൊന്നുല്ലേ, നിക്കുൽ കേനൊന്നുള്ളത് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗ് ദ ബതുക്കു.

0: നിക്കലിക്കുന്നുള്ള റേഡിയോ സാരംഗ് 107.8 FM. ഇന്നത്തെ തുളു കാര്യക്രമകു നിക്കലേക്ക് മാത്രമല്ല മോക്കി തിഞ്ച് സൊൽമെലോ. ഇന്നത്തെ ഈ കാര്യക്രമട് ഇഞ്ചിപ്പ മൂടപിദ്രത ജൈന വസതിട് മന്ദാര രാമായണ തുളു കാവ്യവാചന ബീരത ബൊൽപു സുഗിപ്പു ദുനിപ്പു. ഈ ലേസിട് സുഗിപ്പു അഞ്ചന ദുനിപ്പിടു പാൽപടേ നക്കുലു പ്രശാന്ത് റായ് പുത്തൂരു, രചന ചിത്കൽ, ഭാസ്കർ റായ് കുക്കുവള്ളി, മദ്ദളുടെ സഹകാര ദേവാനന്ദ ഭട്ട്. ഇത്തക്കേന്ലെ ബീരത ബൊൽപു കാവ്യവാചന ഉന്നത റെഡനയ്യക്ക്
1: ഇഞ്ച മങ്ങെങ്കിലേ കുറേ വള്ളി കിടക്ക് അന്നും തോന്നിയ എന്നുമൂട്ട ദയമേക്കൽ ഇഞ്ച ദീ ഓടും സരി പണ്ടത് സ്ഥിരമനവാസുലകളിലും ദീയേ ആ കൈക്കോലിലും അത് ദത്തേ ഇഞ്ച ദിന നടത്തോന്നിത്തുണ്ട് ആത്തു പുറത്തു ബല് മഞ്ഞനാളാ പറഞ്ഞു

പനി കടിയന്തിരക്ക് ദിരികൂട്ട ബർസ പറന്നുണ്ടു ഒയ്ത്ത പരിവല ഇജന്റെ വസുദേവേ ആ ബാലന് കുഞ്ഞി കുറുവേട് പാടത് തുമ്മൊന്നേ ആശ്ചര്യതാന പണ്ട ബാലതമയ്ക്ക് നീര് ബുരുജി മിത്ത് കൊടത്തലക്ക ആദിശേഷ ദേവരന മണ്ട തോജൊന്നുണ്ട് മികവുള്ള തോജ്യം സീത നടത്തുന്നു പോപ്പേ കൊന്നക എതിരിട് യമുനാസുതെത്തിക്കൊണ്ടു യമുനാസുതെ ഉള്ള മര്യാദ പുറത്തു ദിഞ്ചിത് പരിത്തൊന്നുണ്ട് വെള്ള ഏറുന്നുണ്ട് നന്ദഗോകുലുള്ളതിനെ ആയിരേട് അടേക്ക് പോടണ്ട സുധേന്ന് കടപ്പോടും എഞ്ചാ എന്ന് പണ്ടത് മറ്റേ പുറത്ത് ആലോചന മതേ പോണ്ട പോണ്ട് പണ്ട് ജത്തേക്ക് സുധക്ക് സുധക്ക് ചെപ്പണ താനുണ്ട് ഈ ബാലത കാറ് യമുനന നീരുക താകുണ്ട് യമുന പവിത്ര അയാൾ ദേവന പാദ സോങ്കാണ്ടെന്ന് പണ്ടത് അല്ലെങ്കിൽ ഭാര്യ സന്തോഷാണ്ടിക്ക് സാധി പിടിയാൾ ആ സാധിടെ ബാലന് പത്തൊന്നു ദുമ്പുപ്പേ അഞ്ചില നീര് ഇഞ്ചില നീര് നടു സാധി പോതു പോതു ഗോകുലക്ക് പത്ത് എത്തുവേ നന്ദ ഗോകുലക്ക് പത്ത് എത്തുവേ അല്പമാത്രം ജെത്തു തീർ പെന്മേദിന അതിട്ട് യശോദെ ജെയ്തല് അഞ്ച മണ്ടത് ആള് പെന്തിന അഞ്ചന ബാലെ അപ്പങ്ങനെ സഹിത്ത് പോത്തുണ്ട് അഞ്ചാത്ത ആ ബാലിനെ പിതെഴുതി തീരും ഇന്നേ സരിയായ സമയം എന്ന് പണ്ടത് യശോദേ വസുദേവേ മൂല കത്തടിച്ച കൊണ്ട് പണ്ട ഭാഗവതത്തെ കത്തിട്ട് അല്പം ആളില പെത്തു പോലെ ആ ബാലെ പൊണ്ണു ബാലെ ജൂവ് കൊണ്ടു ബദലത്തത് കാണ പെന്തി ലെക്ക മൂല സഹിത്ത ലെക്ക കൊഞ്ചി കൽപ്പന കൊടുത്തേര് ആ ബാല സൈത്തനൽപ്പ ഈ ബാലന് തീയേ ആ സൈത്തിന ബാലന് പത്തൊന്ന് പത്തേ എഴുതക്കാക്കള തുണക ബാലക്ക് എക്കുണ്ടു താണ്ടിക്കേ ബുക്ക് അതിന് തുണക ആണ് ബാലെ അതിന് സാങ്കിയെടുത്ത് ബുക്ക കത്തെ പറഞ്ഞു നന്ദ യശോദയൻ സൈത്തന ബാലയുടെ ജുവാണ്ട് പണ്ടത് ഇടയ്ക്ക് തന്നെ പത്തൊന്ന് പത്തത് വർത്തമാന കംസ കടപ്പിടിയത് കംസ പത്തേ പിസിരിട് പേസിട്ട് പത്തത് ബാലന് തുണക പണ്ടൽക്കെ ദേവക്കെ അണ്ണ ഒന്ന് പൊണ്ണു ബാലെ ആ നീ ദേവവാണി അതിനി ആണ് ബാലെ എന്മേനെ ഗർഭോട് പുട്ടിനായതിനാണ് കിരപ്പേ തത്താ പുട്ടിനാള് കിരപ്പേ തല പണത്തി ചേർത്താ ഇന്ന് പൊണ്ണു ബാലെ ഇന്ന് നിൽക്കുന്ന തല മലപ്പാന്ന് മനുമല കൊള്ളി പൊണ്ണ ആണ എന്ന മൃത്യു എന്ന കണ്ണെ തീയറ പുടിയെ പാണ്ടേക്ക് കാട് പത്ത് തീർത്തേക്ക് തീർത്ത് വീട്ടുക്ക് താനായിട്ട്

മാത്രമല്ല വൺ പേര് കോരികളെത്തുന്ന പുള്ളിയാണെന്ന് അവിടെ പുള്ളിയായി ബൊക്കനെ കോരികളെപ്പുണ്ണത് ഏരകളെ കൊട്ടി ഞാൻ നിക്കള സുന്ദരരെ മന്ദാറ നിക്കളിക്കേനൊന്നുള്ള റേഡിയോ സാറൻ 107.8 FM രംഗ് രംഗ് ദ പതുക്കെ.

ഹായ്, ഞാൻ ഗുരു കിരൺ പതിരൊന്നുള്ള നിക്കുൽ കിരണൊന്നുള്ള സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കു.

മാറ്റിലുള്ള വൺ പേര് കോരികയിലെ തന്നെ പുള്ളിയാണ് പുള്ളിയായി ബുക്കണേ കോരികയിലെ പെണ്ണുണ്ടത് ഏരകളെ കൊട്ടി ഞാനിക്കുള്ള സുന്ദരരെ മന്ദാറ നിക്കിൾ കേണമെന്നുള്ളത് റേഡിയോ സാറൻ 107.8 FM റംഗ് റംഗ് ദ പതുക്കെ.